0: ഇന്ധന ബോഡിക്കൊത്തനക്ക് ക്രിയായോജന തയ്യാറുമാണെന്ന് കരിച്ചിട്ട് സമിതിയുടെ ഉദ്ദേശം പിന്നെ ധേത്രം ഇതാ മാഹിതി മാറിക്കൊടുത്തത്. ജില്ലാ പഞ്ചായത്ത് യോജന നിർദ്ദേശകങ്ങളാണ് അബ്ദുൾ നബി. മടിക്കേരി നഗരസഭ സദസ്യങ്ങ മുഖ്യപ്പെട്ടവ സഭയിൽ ഹാജരഞ്ചിത്ത് ആവശ്യം മാഹിതി കൊടുത്തത്. രാജ്യത്ത് ഹോം സ്റ്റേ പിന്നെ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുപ്പ സംസ്ഥയുടെ കാര്യാചരണക്ക് സംബന്ധപ്പെട്ടനിക്ക് രാജ്യ സർക്കാർ കടപ്പത്ര നിയമത്തിന് ജാരിക്ക് കൊണ്ടു ബന്ധിത്ത്. ഇതിന്റെ കൂട്ടുക്ക് പ്രവാസിയുടെ സുരക്ഷത പിന്നെ ഗുണമട്ടത്ര സേവക ഒത്തുകൊടുപ്പക്ക് പുതിയ മാർഗസൂചിന് തയ്യാറുമാടിത്ത്. ഇതങ്ങ് സംബന്ധപ്പെട്ടനിക്ക് ഖാസഗി വസതി വ്യവസ്ഥയുടെ മേലെ നിയന്ത്രണത്തിന് ആദ്യമാടുവക്ക് ജില്ലാ മട്ടത്ത് കടപ്പത്ര ക്രമമെടുത്തവനിക്ക് സർക്കാർ സൂചന കൊടുത്തിത്ത്. ഇതങ്ങ് ഒത്തനക്ക് എല്ലാ ഹോം സ്റ്റേ പ്രവാസോദ്യമ ഇലാഖയിൽ കഡ്ഡായായിട്ട് നോന്ദണിയായിത്തീരുണ്ടു. നോന്ദണി പ്രമാണപത്ര പിന്നെ പരവാനഗിന് എല്ലാവർക്കും കാമ്പനിക്ക് പ്രദർശനം മാടിത്തീരുണ്ടു. പ്രവാസിയുടെ സുരക്ഷത്തെ ദൃഷ്ടിഞ്ച് തുർത്തു സഹായവാണി 1-1-2, പ്രവാസിയുടെ സഹായവാണി 1-3-6-3, പൊമ്മക്കട സഹായവാണി 1-8-1, പിന്നെ മക്കട സഹായവാണി 1-0-9-8 അല്ലാതെ പക്കത്ര ആസ്പത്ര ജില്ലാധികാരി കച്ചേരി വിപത്ത് നിർവഹണ പ്രാധികാര കൂടനക്ക് എല്ലാ അവശ്യ ഫോൺ നമ്പറിന് കാമ്പനി കെട്ടിത്തീരുണ്ടു. ഹോം സ്റ്റേൽ കലസക്കുള്ള സിബന്ധിയുടെ ദാഖലിന് പരിശീലനം നടത്തുവാണ്ട കൂട്ടുക്ക് തങ്ങളുടെ വ്യാപ്തിയുടെ പോലീസ് സ്റ്റേഷനുക്ക് മാഹിതി കൊടുപ്പാണ് കഡ്ഡായ മാടിത്ത്. ഇതല്ലാത്തെ ജില്ലാധികാരിയുടെ മുന്താളത്തനത്ത് വിശേഷ പരിശീലന തണ്ടത്തിന് രചന മാടിത്ത് അനധികൃത ആയത് കാര്യനീസിനുള്ള ഹോം സ്റ്റേ വിരുദ്ധ കാനൂന്നു കൊത്തനിക്ക് ക്രമമെടുത്തവനിക്ക് സർക്കാർ സൂചന കൊടുത്തിത്ത്. 2026-27 സാലക്ക് ഒത്തനക്ക് 3 തിങ്കൊക്കൊമ്പ നടത്തുവന്ത കർണാടക അഭിവൃദ്ധി കാര്യക്രമത്തിന്റെ ജില്ലാ മട്ടത്തിലെ പ്രഗതി പരിശീലന സഭ ചെറുനീരാവരി വിജ്ഞാന പിന്നെ തന്ത്രജ്ഞാന കൂടുന്നതിനേക്ക് ജില്ലാ ഉസ്തുവാരി സചിവങ്ങളാണ് എൻ എസ് ഭോസരാജു അതിന്റെ കുറവ് കാര്യത്തിൽ ഇന്ന് പുലക്ക 10:30 ജില്ലാ പഞ്ചായത്ത് സഭാപാടിൽ നടപ്പ. കർണാടക രാജ്യ കാനൂൺ സേവാ പ്രാധികാര, ജില്ലാ കാനൂൺ സേവാ പ്രാധികാര, ജില്ലാ ദളിത, ജില്ലാ പഞ്ചായത്ത്, പോലീസ് ഇലാഖ, ആരോഗ്യ ഇലാഖ പിന്നെ സമഗ്ര ഗിരിജന അഭിവൃദ്ധി യോജനയുടെ കൂടുകൂട്ടത്ത് ബുഡക്കെട്ട് ജനങ്ങക്കാർക്ക് ബണ്ണെ ആരോഗ്യ തപാസണ ശിബിര പിന്നെ കാനൂനു അറിവു നെറവു കാര്യക്രമ ഇന്ന് പുലക്ക 10:30 തിരുമത്തി സർക്കാരി പ്രൈമറി സ്കൂളിൽ നടപ്പ. 3 നാട് 33x12 കെ വി കറന്റ് ഉപകേന്ദ്രത്തിന്റെ പുറപ്പായുവ 3 നാട് ഫീഡറിൽ അവശ്യ ആണ് റിപ്പയർ പണി നടത്തുവക്കുള്ളങ്കായത്ത് ഇന്ന് പലക്ക 10:00 ചോയ്പ്പത്തഞ്ച് ഘട്ടയ്ക്ക് തന്നെ 3 നാട് ടൗണ് മുത്താർമുടി കുമ്പളതാള് കിഗ്ഗൽ കവടകേരി സുത്തുമുത്ത് കറന്റ് ഇപ്പുല. അന്നെ പൊന്നംപേട്ടര 66x12 കെ വി കറന്റ് ഉപകേന്ദ്രത്തിന്റെ പുറപ്പായുവ ദേവനൂറ് ബാളലെ പിന്നെ നല്ലൂർ ഫീഡറിൽ നിർവഹണ കെൽസ് നടത്തുവക്കുള്ളങ്കായത്ത് ഇന്ന് പലക്ക 10:00 ചോയ്പ്പത്തഞ്ച് ഘട്ടയ്ക്ക് തന്നെ ദേവനൂറ് രാജപുര കിസ്തൂർ മത്തൂർ കൊട്ടകേരി കോണനക്കട്ടെ നല്ലൂർ സുത്തുമുത്ത് കറന്റ് ഇപ്പുല. സാർവജനികങ്ങ സഹകരിച്ചിടുവനക്ക് ഇലാഖര കാര്യനിർവാഹക എഞ്ചിനീയർ കേട്ടണ്ടിത്ത്. കൂർഗ് യുണൈറ്റഡ് ബാസ്കറ്റ് ബോൾ ക്ലബ് ആദ്യ നെല് കൊടുകു ബാസ്കറ്റ് ബോൾ ലീഗ് കളിക്കൂട്ട ഇതേ 10 പൊന്നംപേട്ടര സെന്റ് ആന്റോണീസ് ഹൈസ്കൂളിൽ നടപ്പ. കൊടുകര കളിക്കാരെ മാത്രം കൂടിയാടുവക്ക് അവകാശമുള്ള ഈ കളിക്കൂട്ടത്തിന് മീത ഏറെ അറിവിക്ക ബോണ്ടിയാനവു 9535 26 7785 ഇല്ലെങ്കിൽ 8105485 1 നമ്പറിന് സമ്പർക്ക മാടുള്ളൂ. കുശാൽ നഗരത്തിന് പക്കമുള്ള ദുബാര ചാക്കാനി ശിബിരത്ത് നിർവഹണര കെൽസ നടത്തുവക്കുള്ളങ്കായത്ത് നാളെ പ്രവാസിക്ക് ശിബിരക്ക് പ്രവേശയിപ്പുലെന്ന് കുശാൽ നഗർ വലയ അരണ്യാധികാരി അറിയിച്ചിരുത്ത്. രാജ്യ ഗ്യാരണ്ടി യോജന അനുഷ്ഠാന പ്രാധികാരത്തിലെ ഉപാധ്യക്ഷങ്ങളെന്ന് മെഹറോസ് ഖാൻ ഇന്ന് ജില്ലക്ക് ബപ്പ. കൊടുകു ജില്ലാ കന്നഡ സാഹിത്യ പരിഷത്ര ആദ്യനില് പരിഷത്ര നൂറ്റി 12 സംസ്ഥാപന നാള് പിന്നെ കൊടുകു ജില്ലാ 14 കന്നഡ സാഹിത്യ സമ്മേളനത്തിന് പെരുംകുറത്തുനിന്ന് ബൊളിപ്പെടുത്തുക കാറുബാർ ഇന്ന് 5:00 മടിക്കേരിയുടെ പത്രികാ ഭവനത്ത് നടപ്പ. ജില്ലാ കന്നഡ സാഹിത്യ പരിഷത്ര അധ്യക്ഷ എം പി കേശവ കാമത്തായുടെ കൊറവ് കാരിക്കൽ നടപ്പ കാര്യക്രമത്ത് പരിഷത്ര മാജി അധ്യക്ഷങ്ങളെന്ന ടി പി രമേശ് ലോഗോ ബുഡുകടെ മാടുക. ഇല്ലിക്ക് പൊലക്കത്ര സുദ്ധി സമാചാര തീന്തത്ത്.
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು
2: ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಭಾರತದ ಅತಿ ದೊಡ್ಡ ಡೀಲರ್ ನೆಟ್ವರ್ಕ್ ಹೊಂದಿರುವ ಏಕೈಕ ಹ್ಯುಂಡೈ ಕಾರ್ ಡೀಲರ್.
3: ನಮ್ ಜೊತೆ ಇದ್ದಾರೆ ಮಣಿಪಾಲ್ ಹಾಸ್ಪಿಟಲ್ ಮೈಸೂರಿನ ಸೀನಿಯರ್ ಕನ್ಸಲ್ಟೆಂಟ್ ನ್ಯೂರೋ ಸರ್ಜನ್ ಅಂಡ್ ಎಂಡೋ ವಾಸ್ಕ್ಯುಲರ್ ಸರ್ಜನ್ ಆಗಿರುವ ಡಾಕ್ಟರ್ ಮಕ್ಸೂದ್ ಅಹಮದ್ ಅವರು. ಡಾಕ್ಟರ್, ಒಬ್ಬ ಕಾಮನ್ ವ್ಯಕ್ತಿಗೆ ಸ್ಟ್ರೋಕ್ ಆಗ್ತಿದೆ ಅಂತ ಮೊದಲ ಐಡೆಂಟಿಫೈ ಮಾಡಕ್ಕಾಗತ್ತಾ?
4: ಬಿ ಫಾಸ್ಟ್ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಅದರಲ್ಲಿ ಬಿ ಈಸ್ ಫಾರ್ ಬ್ಯಾಲೆನ್ಸ್, ಅಂದ್ರೆ ಎತ್ತಿಕ್ಕಿದ್ದಂಗೆ ನಡೀಲಿ ತೂರಾಡ್ಲಿಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಆದ, ಎಲ್ಲೋ ಹೋದ್ರೆ ಎಲ್ಲೋ ಹೋದಂಗ ಆಗುತ್ತೆ. ಎರಡನೇದು ಏನಪ್ಪಾ ಅಂದ್ರೆ ಕಣ್ಣು, ಇಂದ ಕಣ್ಣು ಮಂಜಾಯ್ತು, ಕಾಣ್ಲೇ ಇಲ್ಲ. ಮೂರನೇದು ಎಫ್ ಅಂದ್ರೆ ಫೇಸ್, ಅಂದ್ರೆ ಮಕ್ಕದ್ದು ಒಂದು ಕಡೆ ಎಳ್ಕೊಂಡ್ಬಿಟ್ಟಿದ್ದೆ, ನೋಡಿದ್ರೆ ಏನಪ್ಪಾ ಇದು ಮಕ ಒಂದ್ ಕಡೆ ಹೋಗ್ಬಿಟ್ಟಿದೆ ಅಲ್ಲ ಅಂತ ಹೇಳ್ತಾರೆ. ಎ ಅಂದ್ರೆ ಆರ್ಮ್, ಅಂದ್ರೆ ಕೈ ಇದ್ದಕ್ಕಿದ್ದಂಗೆ ಬಿದ್ದೋಯ್ತು. ಎಸ್ ಬಂದು ಸ್ಪೀಚ್, ಸ್ಪೀಚ್ ಅಂದ್ರೆ ಮಾತು ತೊದಲು ಹೋಗೋದು. ಇದ್ರ ಯಾವುದೇ ಆದ್ರೂ ಕೂಡ ಟೈಮ್ ಅಂದ್ರೆ ಲಾಸ್ಟ್ ಇಸ್ ಟಿ, ಟೈಮ್ ಇಸ್ ವೆರಿ ಇಂಪಾರ್ಟೆಂಟ್, ಆಕ್ಟ್ ವಿಥೌಟ್ ಡಿಲೇ. ಸೊ ಬಿ ಫಾಸ್ಟ್ ರೂಲ್.
5: ದಿಸ್ ಇನ್ಫಾರ್ಮೇಶನ್ ಇಸ್ ಬ್ರಾಟ್ ಟು ಯು ಬೈ ಮಣಿಪಾಲ್ ಹಾಸ್ಪಿಟಲ್ ಮೈಸೂರು. ಲೈಫ್ಸ್ ಆನ್. ಫಾರ್ ಎನಿ ಹೆಲ್ತ್ ಎಮರ್ಜೆನ್ಸಿ ಕಾಲ್ 0821-555-000. ಸೇವ್ ದ ನಂಬರ್, ಸೇವ್ ದ ಲೈಫ್.
6: ಮುಳಿಯ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್ ನಲ್ಲಿ ಡೈಮಂಡ್ ಫೆಸ್ಟ್ March 27 ವೈಡೆಸ್ಟ್ ರೇಂಜ್, ಎಂಡ್ಲೆಸ್ ವಾವ್ಸ್, 50,000 ಮೇಲ್ಪಟ್ಟ ಶಾಪಿಂಗ್ ಮಾಡಿ ಪಡೆಯಿರಿ ಖಚಿತ ಬಹುಮಾನ. ಇದಲ್ಲದೆ ಲಕ್ಕಿ ಡ್ರಾ ನಲ್ಲಿ ಬಂಪರ್ ಪ್ರೈಸ್ ಇವಿ ಸ್ಕೂಟರ್ ನಿಮ್ಮದಾಗಿಸಿ. ಡೈಮಂಡ್ ಆಭರಣಗಳು 95% ಎಕ್ಸ್ಚೇಂಜ್ ಹಾಗೂ 90% ಬೈ ಬ್ಯಾಕ್ ಗ್ಯಾರಂಟಿಯೊಂದಿಗೆ. ಮುಳಿಯ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್, ಮಡಿಕೇರಿ, ಗೋಣಿಕೊಪ್ಪಲ್, ಪುತ್ತೂರು, ಬೆಳ್ತಂಗಡಿ.
7: ಬನ್ನಿ ಮಾನಸ್ನಲ್ಲಿ 1 KVA ಟು 10 KVA ವರೆಗಿನ